0: ചൂണ്ട ഇട്ട് കുഴിച്ചാന്ന് ചൂണ്ട അമ്മത്തെ ഇന്ന് പറ്റാലോകുമെന്ന്
1: ഇഷ്മാല.